0: ദിവഹി എഫ് എം, ദിവഹി ഉണ്ടാകും.
1: Nur die Ecke Megahertz, die wir hier finden.

ബിയമ്പി കമ്പലും നവ്വിതാൾ വാഷ് തിയ കമ്പലും ദുനിയേഗ ഹയാതായ് എതാങ്ക ജീന തിരുക്കം എദേകമ വാനമ അന്നാഷ് തിയ കമ്പലുണ്ണ മുത് ദിവ്വാ ഹുഷീമെ അതി റിവെതി വെഗിംവാ വരി കുറവുമക്കും തിയ കമ്പലും വരി കുറവ്വാ ഹുഷീമെ.